0: Abueva 92.9 Bond FM.
1: Ojula ọkara gata elekere mbụ nke ihe ụbọchị taa. N'ezie, aga m eme ka isonyere anyị n'ihe omume oge dị nsọ. Ngwa, ka anyị gaa n'ihu.